അഭിയാനെ ദിവസത്തെ മേധപ്പു ജാതികൾ ഉത്തരായും മണ്ഡലയിൽ ഉത്തരായുള്ള ജയഗ്രഹി പ്രതിഫല അഭിപടംഗം മഹാജന സമ്പത്തിൽ ഉത്തരയും ഒക്ടോബർ മാസ തുങ്ങിനി സെനസുറാതെ ഈ ദിവസത്തെ മേധപ്പു ഉത്തരായുള്ള പ്രതിഫല അഭിപടക്കിയാൻ മഹാജന സമ്പത്ത് ക്യൂ ഇംഗ്ലീഷ് അക്ഷരേ വാസനവന്താങ്ക് ഹത്ത് പഹ ഹത്ത് ബിന്ദുവ ഹത്തര ബിന്ദുവ ക്യൂ ഹത്ത് പഹ ഹത്ത് ബിന്ദുവ ഹത്തര ബിന്ദുവ ഗോവിശേത യു ഇംഗ്ലീഷ് അക്ഷരേ വാസനവന്താങ്ക് ദാ ഹത്തര വിശിദേക്ക വിശിത്തുന്നത്തിയ യു ദാഹത്തര വിശിദേക്ക വിശിത്തുന്നത്തിയ മെഗാപവൽ ഉത്തരയെ എസ് ഇംഗ്ലീഷ് അക്ഷരേ പ്രസാദാങ്കി അങ്ക് പഹലവ് വാസനവന്താങ്ക് ദിക് ഹെട്ടൂന് ഹെട്ട ഹത്ത് സഹ ഹെത്തൂന് എസ് ഇംഗ്ലീഷ് അക്ഷരയെ പ്രസാദാങ്കി അങ്ക് പഹലവ് വാസനവന്താങ്ക് ദിക് ഹെട്ടൂന് ഹെട്ട ഹത്ത് സഹ ഹെത്തൂന് ധന നിദാനേ എൻ ഇംഗ്ലീഷ് അക്ഷരേ വാസനവന്താങ്ക് ദിക് ഹത്തലിസ് ദിക് ഹത്തലിസ് ഹത്ര സഹ ഹെത്ത ഹായ എൻ ദിക് ഹത്തലിസ് ദിക് ഹത്തലിസ് ഹത്തര സഹ ഹെത്തഹായ അന്ധാന ലുത്രയെ മകര ലഗ്നെ വാസനവന്താങ്ക് ഹത്തര ദാസേ ഹത്തലിസ് തൂന സഹ ഹത്തലിസ് ഹായ മകര ലഗ്നെ ഹത്തര ദാസേ ഹത്തലിസ് തൂന ഹത്തലിസ് ഹായ തമൈ വാസനവന്താങ്ക് അത് സമ്പത്ത് ലുത്രയെ അങ്ക് റട്ടാവ് ഹത്തര ബിന്ദുവ ബിന്ദുവ ഹത്തര ബിന്ദുവ ഹത്ത ബിന്ദുവ ഹത്തര ബിന്ദുവ ക്യൂ ഹത്തര ബിന്ദുവ ഫലവിന് അങ്ക് ദേക്ക് ബിന്ദുവ ഹത്തര ബിന്ദുവ ദേവനി അങ്ക് തൂന അവസാനായിട്ട് ഹത്ത ബിന്ദുവ ഹത്തര ബിന്ദുവ ക്യൂ എൻ എൽ ബി ജയലുത്രയെ ആർ ഇംഗ്ലീസ് അക്ഷരേ വാസനവന്താങ്ക് തുണ നവയ പഹ തുണ ആർ തുണ നവയ പഹ തുണ എൻ എൽ ബി സുബദവസക്ലോത്രയെ കന്യാ ലഗ്നേ വാസനവന്താങ്ക് വിസിനവയ തിസ് അട്ട സഹ പണസ്ക്ക് കന്യാ ലഗ്നേ വിസിനവയ തിസ് അട്ട സഹ പണസ് എക്ക് അതാ സുപ്രീത്യാഗി ഗണനാവക്തിനോ വെടിവെടിയൻ ജാതിക ലുത്തറായി മണ്ഡലേ ലുത്തറായി പാത് മീലട്ട് കാണുന്നത്.